ജയഭായ പുരുഷത്തിനേക സത്പ്രഖ പൂർണ്ണ വിവേക കാഹുബോല പൗഷത് പ്രാണി അകം അഗോചർ ഭ്രാം നിർബാനി നിരാഹാർ നിർഭയർ സുഖദായി താകി കീമന്ത് കനനപായ് ആനക ഭഗത് ബന്ധനത് കരഹ ചരൺ കമൽ ഹൃദയ സിമരേ സദ്ബലഹാരി സദ്ഗുരുപനേ നാനക് ജസപ്രസാദ സപ്രഭ ജപനേ ഏ ഹർ രസ പാവേ ജന ഗുവേ അമൃത പീവേ അമൃത സോഹേ.

ദുഃഖയ പാരു സർവവിശ്വരത്യോസ്യം പവുഗണ പഞ്ജനഹാര കാലഹീന കലാസംയുക്തയ കാലപുരുഖയദേശ തരമ താമസോ പരമ രഹതയ പുഹുതയ ലാഖ്യ പേശ